So bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so bad, so b